0: അസ്സലാമു അലൈക്കും ചിൽഡ്രൻ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: Now children, as people, we have been gifted with eyes, hands, ears and minds. How do you think we should use all these gifts that Allah has given us?
1: To praise Allah.
0: Yes, well done, mashallah.